ഹംദുഹുറി അല്ലാഹശെ എക്കലാംഗേ അളമെന്ന എക്കലാംഗേ കുറവി വാദു തെതു കുറവി റസ്കലാംഗേ അതി അളമെൻ എദേ തനഗ സുവർഗേഗാ തിബുമ എക്കലാംഗേ അളമെന്ന സുവർഗേഗെ ബിംബാർത കുറവിയെ ഫഹെ ഹേ അമൽ ഖുറാ മീഹുന്നം ഹുരി ധർമാഗെ മുളുഖമായേ.

ഹംദുഹുരി അല്ലാഹശ എകലാംഗി അളമെന്ന എകലാംഗി കുരവി വാദു തെദു കുരവി രസ്കലാംഗി അതി അളമിൻ എദേ തനഗ സുവർഗേഗാ തിബുമ എകലാംഗി അളമെന്ന സുവർഗേഗെ ബിംബാർത കുരവി ഫഹ ഹേ അമൽ കുറ മീഹുന്നം ഹുരി ധർമാഗെ മുളുക്കമായി.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹിരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്